ശ്രദ്ധു വിവിധ ഗ്രാഹകേന്ദ്രിത് പ്രായോജിത് കാര്യക്രമം അത്തച്ച് പടക്കിലെത്തും. എഫ് എം ബാൻഡ് 101 മെഗാഹെർട്സ് വരെ കാര്യക്രമം പ്രചരിത് കണ്ടെത്താറ് ഹ്യാഹ്യ ആകാശവാണി നെറ്റ്വർക്ക് ആണ് പുനാക്ത പുരു വിവിധ ഭാരതി 101 എഫ് എം പുനാത്ത പഹില ലോകപ്രിയ എഫ് എം ചാനൽ. സകാശ 10:55 മിനിറ്റ് ആണ് 5 സെക്കൻഡ് ഹോതാ ഹൈ.